0: ആകാശവാണി ആദിലാബാദ് വന്ദ പോയിന്റ് 2 FM മനസ്സു നിണ്ട സമയം 6 ഗണ്ടൽക്ക് ആവസ്തുന്നതി മരികൊന്നി ക്ഷണാലോ ഹിന്ദിലോ 6:05 ആംഗ്ലംലോ വാർത്തല്ലോ ഡൽഹി കേന്ദ്രം നുചി ഇരലേവുതായി.
1: नमस्कार, आकाशवाणी समाचार के साथ मैं नवीन सक्सेना.

ആകാശവാണി ആദിലാബാദ് 1.2 FM മനസ്സിനിന്റെ മെരിറ്റിനും മധുരിമ മനസ്സുക്കു ഹത്തുകുനേ മധുരഗീതാല കാര്യക്രമം മധുരിമ കാര്യക്രമంలో ആഖരിക വെണ്ടിതെര ഊർവശി ശാരദാ ഗാരി പുട്ടിനരോജു സന്ദർഭം